0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി എൻ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. പാലക്കാട് മണിയയ്യർ മൃദംഗം. ആദ്യം ബഹുദാരി രാഗത്തിൽ ബ്രോവ ബാരമ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic classical violin solo by T. N. Krishnan. He is accompanied on the mridangam by Palakkad Mani Iyer. He begins his Carnatic classical violin solo with a composition of Saint Thyagaraja, Brova Barama, in the rag Bahudari, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ബ്രോവഭാരമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബഹുദാരി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ബ്രോവഭാരമ ഇൻ ദി രാഗ് ബഹുദാരി സെറ്റ് ടു ആദിതാൾ.
0: ഇനി മലയമാരുതം രാഗത്തിൽ മനസായെടുലോർ തുനെ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം ത്യാഗരാജ സ്വാമികൾ, കൃതി.
1: Continuing his Carnatic classical violin solo, he will now present a composition of Saint Thyagaraja, Manasa Yedulor Thune, in the rag Malaya Marudam, set to Rubagathal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മനസ്സായെടുലൂർ തുനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മലയമാരുതം, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മനസ്സായെടുലൂർ തുനെ. ഇന്ന് രാഗ് മലയമാരുതം, സെറ്റ് ടു, രൂപകതാൾ.
0: അടുത്തതായി ആനന്ദ ഭൈരവി രാഗത്തിൽ മരിവേറെ ഗതി എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം, ശ്യാമശാസ്ത്രി കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, മരിവേറെ ഗതി. ഇന്ന് രാഗ് ആനന്ദ ഭൈരവി, സെറ്റ് ടു, മിശ്രചാപ്പത്താൾ.

0: അടുത്തതായി ധീരശങ്കരാഭരണം രാഗത്തിൽ എന്തുക്കോ പെദ്ദല എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സേ ത്യാഗരാജ. എന്തുക്കു പെദ്ദല എന്ന് രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി എൻ കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, പാലക്കാട് മണിയയ്യർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ സോലോ ബൈ ടി എൻ കൃഷ്ണൻ. Accompanying artist was Palakkad Mani Ayyar on the mridangam. This program was brought to you by

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എൻ വി നാരായണ ഭാഗവതർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ശംഭോ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശങ്കരാഭരണം, രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by N.V. Narayana Bhagavathar. He begins his vocal recital with a composition of Saint Tyagaraja, Shambho, in the rag Shankarabharanam, set to Rubakathal.

0: ഇനി നാഗഗാന്ധാരി രാഗത്തിൽ ഓ രാമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഛമ്പതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് ദ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഓ രാമ ഇൻ ദ രാഗ് നാഗഗാന്ധാരി സെറ്റ് ടു ഛമ്പതാൾ.

0: ഇനി മുദ്ദുമോമു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സൂര്യകാന്തം, ആദിതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സി എം ത്യാഗരാജ, മുദ്ദുമോമു. ഇൻ ദ രാഗ് സൂര്യകാന്തം, സെറ്റ് ടു ആദിതാൾ.

0: ഇനി ഭദ്രാചല രാമദാസ് രചിച്ച നന്നു ബ്രോവുമണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, മിശ്രചാപ്പ് താളം.
1: Continuing his vocal recital, he will now present a composition of Bhadrachala Ramdas, Nannu Brovumani, in the rag Kalyani, set to Mishra Chappathal.
2: Nannu

0: ഇനി വിനതാസുധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹുസൈനി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ വിനതാസുധ ഇൻ ദ രാഗ് ഹുസൈനി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് NV നാരായണ ഭാഗവതർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സിബി കയ്യിൽ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മംഗല കൈശികി ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Vocal Recital by NV Narayana Bhagavathar. Next is a composition of Maharaja Swati Tirunal, Sibi Kail, in the rag Mangala Kaishiki, set to Aditaal.

0: ഇനി ദയറാണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹനം, ചമ്പതാളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ദയറാണി ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ചമ്പതാൾ.

0: ഇനി ആദി വെങ്കടേശ എന്നാരംഭിക്കുന്ന രാഗം താനം പല്ലവി കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഇസ് രാഗം താനം പല്ലവി ആദി വെങ്കടേശ. ഇന്ദ് രാഗ് ഷൺമുഖപ്രിയ സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: അടുത്തതായി ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച കൌസ്തുഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കർണാടക കാപ്പി, മിശ്രജാപ്പത്താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, കൌസ്തുഭ. ഇന്ദ് രാഗ് കർണാടക കാപ്പി, സെറ്റ് ടു, മിശ്രജാപ്പത്താളം.

0: അവസാനമായി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ദാക്ഷായണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം തോടി, രൂപക താളം.
1: എൻ വി നാരായണ ഭാഗവതർ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ദാക്ഷായണി. ഇൻ ദ രാഗ് തോടി സെറ്റ് ടു രൂപക താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ വി നാരായണ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം, രാഗം 24/7 DTH, ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എൻ വി നാരായണ ഭാഗവതർ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijay Shri Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aphogi Ragam, Khanda Chapatalam, N.S. Ramachandran Dikriti. First item of this concert is in Raga Aphogi, Shri Mahaganapati. Set to Khanda Chapatala, N.S. Ramachandra Kriti.

ഇഹപരസുഖം, വാചസ്പതി രാഗം, രൂപകതാളം, കോടീശ്വര അയ്യർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇഹപരസുഖം, എൻ രാഗ വാചസ്പതി, സെറ്റോ രൂപകതാള, കമ്പോസ്ഡ് ബൈ കോടീശ്വര അയ്യർ.

അടുത്തത് നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ശ്രീപദേ ഇൻ രാഗ നാഗസ്വരാവലി, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ശ്രീ ഹരിദാസ് പാടുന്ന കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷീസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം. കൊലുവ മരഗത, തോടിരാഗം, ആദിതാളം, ത്യാഗരാജ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് കൊലുവ മരഗത ഇൻ രാഗ തോടി സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നാമശ്രവണ സുഖം, യമുനാ കല്യാണി രാഗം, ആദിതാളം, തുളസീവനം കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നാമശ്രവണ സുഖം. ഇൻ രാഗ യമുനാ കല്യാണി, സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ തുളസീവനം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയ് ശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷി വാസ് അക്കംപനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.